0: समय दोपहर के 12:30 हुए हैं। आइए सुनते हैं मलयालम कार्यक्रम।
1: മീഡിയം വേവ് 438.6 മീറ്റർ അഥവാ 684 കിലോ ഹെഡ്സിൽ ഇത് ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

നമസ്കാരം, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 3-ാം തീയതി, ശനിയാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ഗ്രാമകേരളം, അറിയിപ്പുകൾ, ലളിതഗീതങ്ങൾ എന്നിവ കേൾക്കാം.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും തിരികെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നാളെ രാവിലെ 6:15 എം വി കമോട്ട ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി റാണിചങ്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി ബംബുക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം വി സ്ട്രൈറ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30. എം വി കമോട്ട നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ജോളിബോയ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും 21 തീയതി രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. ഗ്രാമകേരളം പരിപാടിയിലേക്ക് സ്വാഗതം.
1: വന്നേരി നാട്ടിൽ വടക്കുന്തലയ്ക്കൽ അവടക്കുന്തലയ്ക്കൽ
2: ഗ്രാമകേരളം.
1: വന്നേരി നാട്ടിൽ വടക്കുന്തലയ്ക്കൽ അവടക്കുന്തലയ്ക്കൽ
3: ഫസ്റ്റ് ബെൽ അടിക്കാൻ നേരമായി. ചിത്രീകരണം
4: മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ അതൊരു സമ്മിശ്ര വികാരത്തിന്റെ ദിവസമാണ്. മാൻചുവട്ടിലും പറങ്കിമാവിൻ ചുവട്ടിലും കൂട്ടുകാരുമൊത്ത് ആകാശപ്പറവുകളെപ്പോലെ കളിച്ചുല്ലസിച്ച് നടന്ന ദിവസങ്ങൾ അവസാനിച്ച് വീണ്ടും ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിലാകുന്നുവല്ലോ എന്ന സങ്കടം ഒരു വശത്ത്, അതോടൊപ്പം തെല്ല് സന്തോഷവുമുണ്ട്. പുതിയ ഉടുപ്പും നിക്കറും പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കുകളുമെല്ലാം കിട്ടുമല്ലോ എന്ന സന്തോഷത്തോടൊപ്പം പുതിയ ക്ലാസ്സിലെത്തി പുതിയ ചങ്ങാതിമാരെ കാണുകയും അവരോടൊപ്പം കൂട്ടുകൂടുകയും ചെയ്യാമല്ലോ എന്ന അതിയായ ആഹ്ലാദം. പുതിയ സ്കൂൾ വർഷം തുടങ്ങുന്നത് നവ്യാനുഭൂതികളുടേതായ ഒരു മണവുമായാണ്. പുതുവസ്ത്രങ്ങളുടെ മണം, പുതിയ നോട്ട്ബുക്കിന്റെ മണം, അച്ചടി മഷി പുരണ്ട പുസ്തകങ്ങളുടെ മറ്റൊരു മണം, അങ്ങനെ പലവിധ മണങ്ങൾ സമന്വയിക്കുന്ന നറുമണം. പേജുകൾ ഒട്ടിച്ചേർന്നിരിക്കുന്ന നോട്ട്ബുക്കുകളിലെ പേപ്പറുകൾ നിവർത്തി മണത്തു നോക്കുമായിരുന്നു കുട്ടികൾ. സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും മറ്റും നിറച്ച വലിയ ബാഗുകൾ ചുമലിലേറ്റുന്ന ഇന്നത്തെ പതിവ് പഴയകാലത്തുണ്ടായിരുന്നില്ല. കുറച്ചു ഭാരം കൂടുതൽ സൗകര്യപ്രദം എന്നതായിരുന്നു സമ്പ്രദായം. സ്കൂൾ തുറക്കുന്ന ദിവസം കൃത്യമായി

0: കാലവർഷവും ആരംഭിക്കുകയാണ് പതിവ്. പ്രകൃതി തീർത്ഥം തളിച്ച് കുട്ടികളെ ശുദ്ധീകരിക്കുകയല്ലേ. മഴ നനഞ്ഞായിരിക്കും മിക്കപ്പോഴും സ്കൂളിലെത്തുക. എല്ലാവർക്കും കുടയുണ്ടാകില്ല. അക്കാലത്ത് കുടയും ഒരാഡംബരമായിരുന്നു ആവോ. തൂശനിലയും വട്ടയിലയും ചേമ്പിലയും തലയിൽ പിടിച്ച് മഴ നനയാതെ സ്കൂളിലെത്തുന്നവരും അക്കാലത്തുണ്ടായിരുന്നു. എങ്കിലും കുറെ പേർ കുടയുമായി എത്തുമായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ നാലായും എട്ടായും ഒടിച്ചു മുടക്കി കീശയിലാക്കാവുന്നതുമായ കുടകൾ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരേപോലെയുള്ള കുടകളാകുമ്പോൾ അവ പരസ്പരം മാറാതിരിക്കാൻ വേണ്ടി അതിൽ പേരോ ഇനിഷ്യലോ സൂചിയും നൂലും കൊണ്ട് തയ്ച്ചു വയ്ക്കുമായിരുന്നു. നാട്ടിടവഴിയിലെ ചെമ്മൺപാതയുടെ ഓരങ്ങളിൽ വളർന്നിരുന്ന പുല്ലാഞ്ഞിയും മുപ്പരച്ചനും കൈതയും കൊട്ടക്കയും കമ്മ്യൂണിസ്റ്റ് പച്ചയുമടക്കം നാനാജാതി ചെടികളെ കണ്ടറിയുവാനും തൊട്ടറിയുന്നതിനുമുള്ള അവസരം. കരിയിലപ്പക്കി, പൂമ്പാറ്റകൾ, തൂക്കണാംകുരുവികൾ, മാടത്ത, മരംകൊത്തി, കുളക്കോഴി, കുയിൽ തുടങ്ങിയവയൊക്കെ മുഖതാവിൽ അടുത്തു കാണുന്നതിനുള്ള സാധ്യതയൊരുങ്ങുന്നതും ഈ സ്കൂൾ യാത്ര തന്നെയായിരുന്നു. സർവോപരി ദീർഘദൂരം നടന്നും വെയില് കൊണ്ടും മഴ നനഞ്ഞും വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് സ്കൂൾ വിദ്യാഭ്യാസം നേടുമ്പോൾ എല്ലാവിധമായ ജീവിത പ്രാരാബ്ദങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള പരോക്ഷ ശിക്ഷണം കൂടിയായി അത് മാറുന്നു.
1: 51 വർഷത്തിന് മുൻപാണ് ഞാൻ ക്ലാസ്സിൽ ചേരാൻ എന്റെ വാതുക്കലുള്ള സ്കൂളിൽ പോകുന്നത്.
0: എഴുത്തുകാരനായ ശ്രീ പത്തിയൂർ ശ്രീകുമാർ.
1: ഒറ്റ ഓട്ടം വെച്ചു കൊടുത്താൽ ചെന്നെത്താവുന്ന ദൂരം മാത്രമേ ആ പള്ളിക്കുടവും ഞാനും തമ്മിലുള്ള അകലം ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ആശാം പള്ളിക്കുടവും. ഏകദേശം ഒരു വർഷത്തിലധികം ആശാം പള്ളിക്കുടത്തിൽ പഠിച്ച് അതിനുശേഷം ആണ് എന്റെ വാതുക്കലുള്ള പള്ളിക്കുടത്തിൽ ഒന്നാം ക്ലാസ്സിൽ ചേരാൻ പോകുന്നത്. ചെന്നം പിന്ന മഴയുള്ള ഒരു ദിവസമായിരുന്നു അത്. കൃത്യമായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. ജൂൺ മാസമാണ്, പള്ളിക്കുടം തുറക്കുന്ന ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ പള്ളിക്കുടത്തിൽ പോകണം തലേദിവസമൊക്കെ പറഞ്ഞ് പള്ളിക്കുടത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രാവിലെ എനിക്കൊരു മടി. എന്റെ അച്ഛൻ അധ്യാപകനായതുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് നേരത്തെ പോയി. അമ്മയും ഞാനും എന്റെ താഴെയുള്ള അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ആയിരുന്നു. ഞാനിങ്ങനെ പള്ളിക്കുടത്തിൽ പോകാൻ മടിയും പിടിച്ച് ഇങ്ങനെ ചെറിയ കരച്ചിലോടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചിറ്റപ്പൻ പടിഞ്ഞാറ് നിന്ന് അതൊക്കെ നടന്നു വരുന്നത് കണ്ടു. ചിറ്റപ്പനോട് അമ്മ പറയുകയാണ്, യവൻ കാണാൻ പള്ളിക്കുടത്തിൽ പോകുന്നില്ല, ഇന്ന് പള്ളിക്കുടം തുറക്കുന്ന ദിവസമോ, യവൻ എന്താ പള്ളിക്കുടത്തിൽ പോയാല് എന്ന് പറയുകയും ഒരു വടിയെടുക്കുന്ന ഒരു താമസമേ വേണ്ടി വന്നുള്ളൂ. പ്രത്യേകിച്ച് എന്നെ അടിക്കുകയോ അല്ലെങ്കിൽ പള്ളിക്കുടത്തിൽ പോടാ എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. ഒരു വടിയെടുക്കുന്ന താമസമേ വേണ്ടി വന്നുള്ളൂ. ഒറ്റ ഓട്ടത്തിന് ചെന്നെത്താവുന്ന സ്ഥലത്താണ് ഈ പള്ളിക്കുടം. ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയും ചെയ്തു. സ്ലേറ്റും ഒരു പുസ്തകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വർഷവും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നാം ക്ലാസ് തുടങ്ങുന്ന ധാരാളം കുഞ്ഞുങ്ങൾ എന്റെ വാതിൽക്കൂടെ നടന്നു പോകാറുണ്ട്. ആ സമയത്തൊക്കെ ഞാനും ഒരു കുട്ടിയായി മനസ്സുകൊണ്ട് ഒരു കുഞ്ഞായിട്ട് നിന്നുകൊണ്ട് രാവിലെ ഇത് കാണുന്ന പക്ഷം ഞാൻ കൃത്യമായിട്ടും ഒരു കുഞ്ഞായിട്ട് നിന്ന് ഈ കാഴ്ച കാണാറുണ്ട്.
0: അതിനൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ചെല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് നന്നായി അറിയാം. അതിന്റെ പ്രയോഗക്ഷമതയിലും അവർ മിടുമിടുക്കരാണെന്നത് സത്യം തന്നെ. പക്ഷേ ഒന്നുണ്ട്, ഗൂഗിളിൽ കയറി ഇന്റർനെറ്റിലൂടെ ചന്ദ്രൻ എന്ന സൗരയൂഥത്തിലെ ഉപഗ്രഹത്തെക്കുറിച്ചും ആ ഉപഗ്രഹത്തിന്റെ സമസ്ത കാര്യങ്ങളെക്കുറിച്ചും പുതിയ തലമുറയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അന്വേഷണാത്മകമായി മനസ്സിലാക്കുന്നു. എന്നാൽ വൈകുന്നേരം വീട്ടുമുറ്റത്തെ പച്ചമണ്ണിൽ ഇറങ്ങി നിന്ന് ആകാശത്തെ ചന്ദ്രനെ നേരിട്ടു കാണുവാൻ മനസ്സു കാണിക്കുന്നില്ല. അതിനവരെ നമ്മൾ പ്രേരിപ്പിക്കുന്നുമില്ല.
2: സ്കൂള് തുറക്കുന്നു എന്ന് കേൾക്കുമ്പോ എനിക്ക് മഴയാണ് ഓർമ്മ വരിക.
0: എഴുത്തുകാരനായ ശ്രീ എം എൻ കാരശ്ശേരി.
2: അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പാവപ്പെട്ട ഗ്രാമമാണ് കാരശ്ശേരി എന്ന് പറയുന്നത്. അവിടെ കാശുള്ള നാലോ അഞ്ചോ വീട്ടുകാരേ ഉള്ളൂ, ബാക്കിയൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോ കൂട്ടുകാർക്ക് മിക്കവർക്കും കൊട ഉണ്ടാവില്ല. കൊട ഉള്ളവർക്ക് തന്നെ ഉള്ളത് തൊപ്പിക്കൊടയാ. വാഴയില ഇങ്ങനെ തലയുടെ മുകളിൽ പിടിച്ചിട്ട് വലിയ ചേമ്പിന്റെ ഇല ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ വരിക. ചെറിയ ക്ലാസ്സിലുള്ള കുട്ടിക്ക് വിശേഷിച്ചും കുപ്പായം ഒന്നുമില്ല, ഒരു തുണി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ ഒരു ട്രൗസർ. പിന്നെ നനയാൻ മിക്കവർക്കും പുസ്തകങ്ങളില്ല, ഒരു സ്ലേറ്റാണുള്ളത്. ഇനി ഉള്ള പുസ്തക സ്ലേറ്റിന്റെ അടിയിൽ വെച്ച് അത് തലയിൽ വെക്കും, അപ്പൊ അത് തുടച്ചാ മതി. ദാരിദ്ര്യത്തിന്റെ കാലാത്. അപ്പോ അന്ന് മഴക്കാലം എന്ന് പറഞ്ഞാൽ വറുതിക്കാലാണ്. പട്ടിണി, ചോർന്നൊലിക്കുന്ന പുരകള്, സാംക്രമിക രോഗങ്ങള്, ഞങ്ങൾ അതിന് നടപ്പ് ദിനെന്ന് പറയാ. അങ്ങനെ സ്കൂള് തുറക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോ എനിക്ക് തീർച്ചയായിട്ടും അതിന്റെ ഉത്സാഹത്തിന്റെ കൂടെ ഇത്തരം അനേകം ദുരനുഭവങ്ങളുടെ ഓർമ്മ വരികയാണ്. ഞാൻ ആലോചിക്കുന്നത് പഠിക്കാനുള്ള ഉത്സാഹം ഞങ്ങളുടെ കാലത്ത് വളരെ കൂടുതലായിരുന്നു. അന്ന് പരീക്ഷയൊക്കെ വളരെ കർശനമായി.

0: അനവധി കുട്ടികൾ പല ക്ലാസ്സുകളിലും തോൽക്കും. ഇന്നിപ്പോ പഠിക്കുന്നത് അത്ര ശ്രദ്ധയോടുകൂടിയാണോ, പഠിപ്പിക്കുന്നത് അത്ര നിഷ്കർഷയോടുകൂടിയാണോ, നിഷ്ഠയായിട്ടാണോ? എനിക്ക് സംശയമാണ്. പഠിക്കുന്നത് ഏതെങ്കിലും ഉദ്യോഗം കിട്ടാനോ ഏതെങ്കിലും പരീക്ഷ പാസ്സാവാനോ മാത്രമല്ല, നമ്മുടെ കണ്ണ് തെളിയാനാണ്. ചരിത്രമാണെങ്കിലും ഗണിതശാസ്ത്രമാണെങ്കിലും മലയാളമാണെങ്കിലും രസതന്ത്രമാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ള് തെളിയുന്നത്. ആ തരത്തിൽ ഉള്ള ഒരു തെളിച്ചത്തിലേക്ക് കണ്ണു തുറക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഇപ്പോഴും പട്ടിണിയിലും ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ഉള്ള അനേകം ആളുകൾ, ആദിവാസികളുടെയും ദളിതന്മാരുടെയും തൊഴിലാളികളുടെയും ഇടയ്ക്കുണ്ട് എന്ന് മറന്നു പോകാതിരിക്കാൻ കൂടിയാണ് ഞാൻ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കഥ വിസ്തരിച്ചു പറഞ്ഞത്. അതൊക്കെ ചരിത്രമായി പോയി, പക്ഷേ അതിപ്പോഴും വർത്തമാനകാല അനുഭവമാണ് എന്ന് തോന്നുന്ന കുറെ അധികം ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗിരിനിരകളിൽ, നമ്മുടെ മലവാസികളിൽ, നമ്മുടെ ആദിവാസികളിൽ ഉണ്ട് എന്ന് എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ്. കാരണം പഠിക്കുക എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, അയൽവക്കത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കൂടിയാണ്. അങ്ങനെ ജീവിതത്തിന്റെ പാഠങ്ങളും കൂടി പഠിക്കാൻ ശ്രദ്ധ വേണം എന്നാണ് എനിക്ക് സ്കൂളിലേക്ക് പോകുന്ന കൊച്ചു സഹോദരന്മാരോട് പറയാനുള്ളത്.
1: ഉച്ചനേരത്ത് സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്ന ഉപ്പുമാവ് സ്കൂൾ തുറക്കുമ്പോൾ ഓർമ്മയിലെത്തുന്ന മറ്റൊരു നന്മയാണ്. അമേരിക്കയിൽ നിന്ന് സംഭാവനയായി കിട്ടിയിരുന്ന ഗോതമ്പും മറ്റു ധാന്യങ്ങളെല്ലാം ചേർത്ത് പൊടിച്ചെടുക്കുന്ന പൊടിയും മറ്റും കൊണ്ട് തയ്യാറാക്കിയിരുന്ന ഉപ്പുമാവിന്റെ മണവും രുചിയും ഓർമ്മയിൽ ഇന്നുമുണ്ട്. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടാൽ ഉപ്പുമാവ് വിളമ്പും. സ്കൂൾ വരാന്തയിൽ കുട്ടികൾ നിരന്നിരിക്കും. വീട്ടിൽ നിന്ന് കരുതിക്കൊണ്ടു പോകുന്ന വട്ടയുടെ ഇലയിലാണ് അധ്യാപകർ ഉപ്പുമാവ് വിളമ്പിത്തരുന്നത്. നല്ല ചൂടോടെ ഉപ്പുമാവ് വട്ടയിലയിൽ വിളമ്പുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ്. സാമ്പത്തിക പരാധീനത ഏറെയുള്ള വീടുകളിൽ നിന്നെത്തുന്ന കുട്ടികൾ ഈ ഉപ്പുമാവും പച്ചവെള്ളവും കുടിച്ചാണ് വിശപ്പാറ്റിയിരുന്നത്. പ്രത്യേക അറകളോടുകൂടിയ വില കൂടിയ ടിഫിൻ ബോക്സിൽ ഓരോ നേരത്തേക്കും കഴിക്കുവാനായി ലഘുഭക്ഷണവുമായി പോകുന്നത് ശീലമാക്കിയിട്ടുള്ള കുട്ടികൾക്ക് ഇതെല്ലാം അതിശയമായി തോന്നിയേക്കാം. ഇന്നത്തെ ഗ്രാമകേരളം അവസാനിക്കുമ്പോൾ ഗ്രാമത്തിലെ നാലുംകൂടിയ ജംഗ്ഷനിൽ ഇന്നലെ കണ്ട ഒരു കാഴ്ചയുടെ വാങ്മയ ചിത്രം ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ആനയിക്കട്ടെ. സമയം 7:30. പ്രായത്തെക്കാൾ ഏറെ വളർച്ച തോന്നിക്കുന്ന തക്കിടി മുണ്ടന്മാരായ 6-7 കുട്ടികൾ വിവിധതരം സ്കൂൾ യൂണിഫോമുകളിലാണ്. നഗരത്തിലെ അൺഎയ്ഡഡ് സ്കൂൾ നേരത്തെ തുറന്നിരിക്കുന്നു എന്നപ്പോൾ ബോധ്യമായി. കഴുത്തിൽ വലിഞ്ഞു മുറുകിയ ടൈയ്, തൂങ്ങിയാടുന്ന ID കാർഡ്, ഷൂസ്, കുറഞ്ഞത് 10-15 kg ഭാരം വരുന്ന സ്കൂൾ ബാഗ്, മമ്മിമാരുടെ അരികെ ചേർന്ന് സ്കൂൾ ബസിന്റെ വരവും കാത്തു നിൽക്കുകയാണ്. അതാ നിമിഷങ്ങൾക്കകം ബസ്സുകൾ ഒന്നൊന്നായി എത്തുന്നു. ബസ്സിലേക്ക് കയറുന്നതിന് മുൻപ് വളരെ യാന്ത്രികമായി ഏതാണ്ട് ഒരേ രീതിയിൽ ടാറ്റ ബൈ ബൈ പറയുന്നു. ആ ഉപചാര പറച്ചിലിന് പോലും ഒരേ താളമാണ്. ഈ കാഴ്ച കണ്ട് 3 പതിറ്റാണ്ടിനപ്പുറത്തേക്ക് അറിയാതെ മനസ്സ് മുങ്ങാങ്കുഴിയിട്ടു. 5 paisa റബ്ബർ നാടകൊണ്ട് മുറുക്കിയ പുസ്തകക്കെട്ടുമായി ഇസ്ത്രിയിടാത്ത് ഉടുപ്പിട്ട് നടന്ന് നടന്ന് ഇടവഴികളും പറമ്പുകളും കടന്ന് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങൾ. ഈ സ്കൂൾ യാത്ര പരിസര പഠനവും ഗവേഷണവും സാഹസിക പരിശീലനവും എല്ലാമായിരുന്ന കാലം. സ്വന്തം വീടും സ്കൂളും മാത്രമല്ല, താൻ നടന്നു നീങ്ങിയ വഴികളും വയലുകളും വീടുകളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ചെടികളും എല്ലാം തന്റേതു കൂടിയാണെന്നും താൻ അവരുടേതു കൂടിയാണെന്നുമുള്ള തോന്നൽ നിലനിന്നിരുന്ന കാലം. 3-4 പതിറ്റാണ്ടുകളിലെ ജീവിത പ്രയാണത്തിലൂടെ നേടിയ അജന്തിമായ നേട്ടങ്ങൾക്കിടയിൽ നഷ്ടമായത് ആ ഒരു തോന്നലാണ്. ആ തോന്നലിലൂടെ സ്വായത്തമായ ആന്തരിക വളർച്ചയും മാനുഷികതയുമാണ്. മണ്ണിനോടും മരത്തോടും മാവിനോടും കിളിയോടും കുശലം പറഞ്ഞു നടന്നിരുന്ന കുട്ടിയിൽ നിന്ന് ഞാനും പിന്നെ ഞാനും, ഞാനും എന്റെ എൻട്രൻസ് ക്ലാസ്സും ഹോം ട്യൂഷനും, ഞാനും എന്റെ കമ്പ്യൂട്ടറും മൊബൈലും എന്ന ഇത്തിരി വൃത്തത്തിലേക്ക് ചുരുങ്ങിപ്പോയ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ശൂന്യതാബോധം ഉണ്ടാകുന്നുവെങ്കിൽ ആരാണ് ഉത്തരവാദികൾ? ഇതൊക്കെ വലിയ നേട്ടങ്ങളുടെ സ്വാഭാവിക ബാക്കി പത്രങ്ങളായ നൊമ്പരങ്ങളായി സമാധാനിക്കാമോ? എന്റെ ധവള നിശകൾ വീണ്ടും തരൂ, എന്റെ ആജ്ഞേയ ദിനങ്ങൾ വീണ്ടും വരൂ.

0: എന്ന ഒ എൻ വിയുടെ വരികളാവട്ടെ ഇന്നത്തെ ഗ്രാമകേരളത്തിന്റെ ഭരതവാക്യം.
1: ഫസ്റ്റ് ബെൽ അടിക്കാൻ നേരമായി. ചിത്രീകരണം സമാപിക്കുന്നു. രചനാ നിർവഹണം മുരളീധരൻ തഴക്കര. ആഖ്യാനം സാക്ഷാത്കാരം ലിജി അനിൽ.
2: ഗ്രാമകേരളം സമാപിച്ചു. ഇനി ഒരിടവേള.
3: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
4: പ്രിയ ശ്രോതാക്കളെ, ഇനി ഒരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് മാസം 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഒക്ടോബർ 5. ഈ നിയമനം തികച്ചും താൽക്കാലികമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.
5: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്?

ലോകത്ത് ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.